0: fresh political row has erupted in Kerala over Grand Mufti Kanthapuram's remarks on women and modesty, where he said women should remain confined to their homes like precious jewelry is stored inside a box. Keralam Chief Minister V.D. Satheesan has called the remarks outdated and regressive, saying that women cannot be confined to homes and that they deserve equal space. But Congress ally RUML is defending the Mufti with party chief Sadiq Ali Thangal, who tried to play it down, saying that the remarks were about women being targeted and the need for modesty for their safety. Meanwhile, the BJP is targeting Congress, asking why Rahul Gandhi and Kerala's UDF leadership are silent.
1: അല്ല, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിൽ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
2: പണ്ഡിതന്മാരല്ലേ, അവരോടൊന്നും നമുക്ക് അവരുടെ അഭിപ്രായങ്ങളെ അതിലെ അതിൽ ഞാൻ കുറിച്ചൊന്നും പറയുന്നില്ല.
3: സ്ത്രീകൾ എങ്ങനെ
2: അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് വേർ ഈസ് മിസ്റ്റർ രാഹുൽ ഗാന്ധി നൗ. ലാസ്റ്റ് വീക്ക് ദർ വാസ് എ ബിഗ് ലെക്ചർ ബൈ രാഹുൽ ഗാന്ധി അബൌട്ട് വിമൻ ആക്ടിവിസം, ഇക്വാലിറ്റി ഓഫ് വിമൻ, വിമൻ എംപവർമെന്റ്. ദർ ഈസ് നോ സ്റ്റേറ്റ്മെന്റ് ബൈ മിസ്റ്റർ രാഹുൽ ഗാന്ധി. There was a most uncivilized and derogatory statement, fatwa by one Muslim organization, Kanthapuram AP Abubakar Muslim, keeping silence, no words.
0: And while this controversy centers in remarks by Kerala's Grand Mufti on women, modesty and their role in public life, listen to what exactly he said.
4: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർനഫി ബുയൂത്തിക്കുന്ന വലാ തമർറുദിന തമർറുദൽ ജാഹിലിയ്യത്തിൽ ഉലാ, അള്ളാഹു പറയുന്നു കർണ പി ഉപയോഗിക്കുന്ന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയതുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
0: All right, you know, Haris Biran, he's an RUML MP who spoke to NDTV's political editor Vasudha Venugopal, countering Grand Mufti's comment on women. Take a look.
5: Mr. Biran, thank you so much for joining us. My first question to you, sir, why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
6: Vasudha, I hope you know the history of our party, RUML.
5: Yes.
6: RUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders, the women folk over there have come out of their home, got educated.

0: بيوتكن ولا تبردن تبرد الجاهلية الأولى. الله പറയുന്നു മക്കർന ഫീ ബുയൂതിഹിന്ന, പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുക്കി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
1: പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സംഭാവന പ്രഖ്യാപിച്ചു. 3 മക്കളെ പ്രസവിച്ചാൽ ആ കാരണം കൊണ്ടും സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിന് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു അവകാശം കൊടുത്തത് നിങ്ങൾ പുറത്തിറങ്ങി വിയർക്കേണ്ടതില്ല, നിങ്ങളുടെ മുഴുവൻ ബാധ്യതയും പുരുഷൻ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, ഭർത്താവല്ലെങ്കിൽ പിതാവല്ലെങ്കിൽ മക്കൾ അത് ഏറ്റെടുത്തിരിക്കണം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അവകാശം കൊടുത്തത് ഈ സമൂഹത്തിൻ്റെ സന്താനങ്ങളെ നൽകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത് കൊണ്ടാണ്.
2: Well, the IUML, who is the principal ally of the Congress-led UDF, also had earlier made a soft stance on Kanthapuram statement. But interestingly, this is what the Rajya Sabha MP of IUML, Harish Biran, had to say in Delhi.
3: Now, Mr. Biran, thank you so much for joining us. My first question to you, sir. Why can't your party clearly say that women should have the same freedom to study, work, participate in public life as men? Because Kerala is one of the most progressive states that we know. When the Grand Mufti speaks like this, why is it difficult for a party like yours, which actually has the numbers now, which is also part of the government now, to criticize his position and say that this is not done?
4: Vasudha, I hope you know the history of our party, IUML.
3: Yes.
4: IUML was the party who must have initiated the discussion about women's education in 1950s itself. And because of the ardent efforts of our leaders, the women folk over there have come out of their home, got educated, and are in good places now. Now, IUML is a party. And in fact, in 1996, that is 30 years back, had in fact fielded a woman candidate to the assembly, to the Kerala Legislative Assembly from Calicut 2, Calicut 2, which is now a sitting seat of the IUML. And now when we, as we speak now, in 2026, we are proudly having the first IUML woman MLA in the Kerala Legislative Assembly. Now, having said all these things, we know the history of Kerala also. Kerala has a lot of firsts among the Muslim women. We had a judge in the Supreme Court, first woman judge being a Muslim, Justice Fatima Bibi from Kerala. Now, as far as the party is concerned, you know the policy of the party, what the party have done to the Muslim women. So putting that question to us itself is a non-starter, according to me, because as a party, as a political party, we stand with the women, we stand with the progress of the women, we stand with the education of the women, we want the women to be in the mainstream.
2: Well, that's all we have from the state of Kerala. Now over to my colleague Sam Daniel, who's bringing us latest story. I've heard that many states want CM who's like Vijay Joseph. Let's hear what Sam had to bring us or the latest update on this. Sam, over to you.
5: Thank you, Ashwin. Well, that's right. A statement by TVK minister in Tamil Nadu that many states in northern part of India are dubbing the speeches of Chief Minister Vijay in Tamil Nadu in their languages and are yearning that they too ought to have a chief minister like Vijay. Well, many call it a kind of a sycophantic remark by this minister, saying that there is no credible, tangible evidence to suggest that people in other states

0: who has firm positions and who stick to that position. That is how he was being introduced by media also. But now you see, this is his experience. The reason why he has removed it, only you can ask him to explain. Maybe some people might have advised him that it is not tactically good. So he is a tactician than a statesman or politician.
1: Well, amid this row after Keralam CM's post being deleted, take a listen to what he actually said. That video has now been deleted.
2: Alas, സ്ത്രീകൾ പൊതുവേദിയിൽ ഇറങ്ങിയാൽ വലിയ നാശമുണ്ടാകും, പെണ്ണുങ്ങൾ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾക്ക് ഒരു യോജിപ്പുമില്ല. മാത്രമല്ല, അത് പുരോഗമന കേരളത്തിന് യോജിച്ച ഒരു നിലപാടല്ല. ആ നിലപാടിനോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല, ഒരു തരത്തിലും. അത് ഒരു 19-ാം നൂറ്റാണ്ടിലെ വല്ലതും പറയേണ്ട ഒരു കാര്യമാണ് 21-ാം നൂറ്റാണ്ടിൽ പറയുന്നത്. അതിനോട് ശക്തിയായ എതിർപ്പ്. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി വീടുകളിൽ ജീവിക്കേണ്ടവരല്ല, അവർ ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് ജീവിക്കേണ്ടവരാണ് എന്നുള്ള പുരോഗമനപരമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഒരു സംശയം വേണ്ട.
1: Before we go across to NDTV's reporter Aswin, take a listen to what Grand Mufti's son has said, asserting the same kind of misogynistic statement against women. Take a look.
3: പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ സ്ത്രീകളെ ഇങ്ങനെ രംഗത്തിറക്കിയാൽ അത് വലിയ നാശമാണ് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം സ്ത്രീകൾക്ക് പർദാ സമ്പ്രദായം നിശ്ചയിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. വഖർന ഫീ ബുയൂതികുന്ന ولا تبرجنا تبرج الجاهليه الاولى الله പറയുന്നു വകർന ഫി ബുയൂതിഹിന്ന പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം, അവർ രംഗപ്രവേശനം ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ബുദ്ധിപരമായി ആലോചിച്ചാലും അത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാവരും സമസ്ത കേരള ജമിയത്തുലമ പ്രത്യേകിച്ചും 100 കൊല്ലം ഇതിവിടെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്തുള്ള സ്ത്രീകൾക്ക് അവരുടെ അഭിമാനം നിലനിർത്താൻ സാധിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
4: പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സംഭാവന പ്രഖ്യാപിച്ചു. 3 മക്കളെ പ്രസവിച്ചാൽ ആ കാരണം കൊണ്ടും സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. പ്രസവ വേദന അനുഭവിക്കുന്ന പെണ്ണിന് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഒരു അവകാശം കൊടുത്തത് നിങ്ങൾ പുറത്തിറങ്ങി വിയർക്കേണ്ടതില്ല, നിങ്ങളുടെ മുഴുവൻ ബാധ്യതയും പുരുഷൻ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, ഭർത്താവല്ലെങ്കിൽ പിതാവല്ലെങ്കിൽ മക്കൾ അത് ഏറ്റെടുത്തിരിക്കണം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ അവകാശം കൊടുത്തത് ഈ സമൂഹത്തിൻ്റെ സന്താനങ്ങളെ നൽകുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നത് കൊണ്ടാ.
1: All right, my colleague Ashwin now joining me live from Trivandrum. Ashwin, we've seen this huge row over the Keralam chief minister deleting that post. Now the party's come out and said that we condemn what the Grand Mufti has said, and that it was an error due to which that post on Facebook has been deleted. While that's on one hand, we've seen not just the Grand Mufti but also his son passing such sexist, misogynistic remarks. What kind of message will it perhaps send across to all the young girls of Keralam?
5: Absolutely, Raisha. In fact, the people-owned institution like Marcus Knowledge City, where and its allies, many madrasas and run many institutions where large number of kids are studying, children are there. But that is the exact message that these clerics are sending across. While the chief minister did give a very strong condemnation of the reel, the next day, what we could see was BJP showcasing that one of the reels was deleted, while Chief Minister's office has clarified that all the content of this particular press meet was completely there on Facebook. It has not been deleted, and it stands remains the same. The bigger question is, who will rein in such kind of misogynist comment that comes from a mainstream mainstream civil society, and there is no cases filed. There is nobody has been booked. This person who has made this comment has not been booked. And we have seen similar situations where Congress, while in opposition, have raised such bugles and said people who say such statements should
1: all
5: be
1: right, booked. All right, Ashwin, I'll come back to you shortly. We have some breaking news coming in from Tamil Nadu. There's been a minor security breach during Chief Minister C. Joseph Vijay's convoy, wherein two men jumped over a barricade and they attempted to stop the Chief Minister's convoy in Chennai. Police sources say that the men wanted to hand over a petition to Vijay seeking action against police in a recent custodial death case. Both men have now been taken into custody and the investigation is underway. What we do know so far is that the two men have been taken into custody. There's been a minor security breach in Chief Minister C. Joseph Vijay's convoy in Chennai. What we also know is that the two men breached the security and the barricade to hand over a petition to Chief Minister Vijay, and this is over the custodial death that is happening in Tamil Nadu. However, what we don't know as of now is the fact that while they've been taken into custody by the police officials, we are still awaiting for more information on this story. I want to go across to Sam Daniel for more on this. Sam, over to you. What more can you add to this? We do know that the two men have been taken into custody who breached the barricade.
6: That's right. This happened when Chief Minister Vijay was returning after attending the assembly session this afternoon, and happened near the war memorial, not very far away from Fort St. George, where the assembly proceedings went on. And police sources say the people were gathered behind the barricading there as usual, and these two men, when the convoy approached that point, they crossed over, they jumped over the barricade and attempted to go into the middle of the road in a bid to stop the convoy. They say they had some petitions and they wanted to hand it over to the Chief Minister. This is with regard to a custodial death recently in Sivaganga district of Tamil Nadu. And these men wanted to the Chief Minister, who heads the police department, to take action against what they claim erring police there that led to this custodial death. These two men have been taken into custody. Interrogation is going on, and we'll have to wait and see whether they will arrest them or would they let them go after a warning. But this is being seen as a minor security breach, and the police, we understand, are also checking what could have gone wrong, if at all anything went wrong. More information will be clear a little later once the interrogation is over and the police complete their internal investigation as well.
1: Right, so both the men have been taken into custody, and we'll be tracking the story very closely with you. But thanks very much for those updates here on the show. On that note, we're slipping into a very short break. But come right back, my colleague Vedika Sood reporting live from Nepal.